ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുമല്ലേ, നിക്കുൽ കേനൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് തവതിക്ക്.

0: നിഖിൽ റേഡിയോ സാരംഗ് 107.8 എഫ്എം ഇന്നത്തെ തുളു കാര്യക്രമകു നിഖിലക് മാത്രല മോക്കിതിഞ്ച് സൊൽമെല്ലു ഇനിത്തെ ഈ കാര്യക്രമട് കെ വി ഷെട്ടി രചന മൽത്തിന സുരേഷ് ജോഡുകല്ലു അർണ നിർദ്ദേശനദ തുളുവെരെ ഉടലു ജോഡുകല്ലു മൊക്കുലു നടപ്പാതു കൊർപ്പിന നാടക ഗഗ്ഗര ഐന്നയക്കെ
1: கொடுந்த மட்டும் குத்தினால கேட்கறதில்லை.

മാത്രമല്ല വൺ പേര് കോരികളെത്തുന്ന പുള്ളിയാണെന്നാണ് പുള്ളിയായി ബൊക്കനെ കോരികളെപ്പുന്നത് ഏരകളെ പറ്റി ഞാൻ അടിക്കുള്ള സുന്ദരരെയും മന്ദാറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കേണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് എന്നാണ് പുള്ളിയായി ബൊക്കനെ കോരികയിലെ പൊണ്ണു ഏരകളെ കൊത്തി ഞാൻ എനിക്കുള്ള സുന്ദരരെയും മന്ദാറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുമില്ലേ, നിക്കുൽ കേനൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കും.

0: നിഖിൽക്കേനുള്ള റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുള്ളു കാര്യക്രമകു നിഖിലക് മാതിരഗ്ലാ മോക്കിതിഞ്ചി സൊൽമെലു. ഇനിത്തെ ഈ കാര്യക്രമട് കെ വി ഷെട്ടി രചന മൽത്തിന സുരേഷ് ജോഡുക്കല്ലു അർണ നിർദ്ദേശനത തുളുവരെ ഉടലു ജോഡുക്കല്ലു മൊക്കുലു നടപ്പാത് കൊർപ്പിന നാടക ഗഗ്ഗര ഐന്നയക്ക്
1: சமாதானம் பண்ணி
2: பத்தையப்பது பிரிவல் கிடைச்சது.

0: ഉണ്ടാക്കുന്ന നെറ്റര് കക്കിന് സയോട് അപ്പകനെ ദൈവത് കാർണി കെഞ്ചിനെ പന്ത് ലോകത്ത് ജനക്കളൊക്കെ കൊത്താപ്പുണ്ടു നീ കട്ട ഉണ്ടോ സാരി
1: വിട്ടില്ലേ പണ്ട ഞാൻ മാറിലേത്തിയാ എന്റെ പല സയോടാ
0: നടത്തി പോയതെ
1: ഈ മാല ഞാൻ ആൾ മൽപ്പയാണ് സരേന മറന്ന ദേവനാണ് പോയാണ്.